പരമസുഖദം കേവലം നാനമുക്തിം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം നാനമുക്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം